0: സ്വാമിത്തിന്റെ നാദന്മാരേ
1: ലാലുക്കോ ലാലുക്കാ നിവ്യന്ത ലൈലാടിയേ ലാലുക്കോ ലാലുക്കാ നിവ്യന്ത ലൈലാടിയേ ലാലുക്കോ ലാലുക്കാ നിവ്യന്ത ലൈലാടിയേ ലാലുക്കോ ലാലുക്കാ നിവ്യന്ത ലൈലാടിയേ ലാലുക്കോ ലാലുക്കാ നിവ്യന്ത ലൈലാടിയേ ലാലുക്കോ ലാലുക്കാ നിവ്യന്ത ലൈലാടിയേ ലാലുക്കോ ലാലുക്കാ നിവ്യന്ത ലൈലാടിയേ ലാലുക്കോ ലാലുക്കാ നിവ്യന്ത ലൈലാടിയേ ലാലുക്കോ ലാലുക്കാ നിവ്യന്ത ലൈലാടിയേ ലാലുക്കോ